0: കുലശേഖരം തൃശൂർ ഫാഷൻ ജ്വല്ലറി 10th ആനിവേഴ്സറി സെലിബ്രേഷൻ സെപ്റ്റംബർ 13 ഞായറാഴ്ച.
1: ചലച്ചിത്ര താരം ധന്യ മേരി വർഗീസ് മുഖ്യാതിഥിയായി എത്തുന്നു. നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ നേടും.
0: പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, 500 രൂപ അടച്ച് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും. തൃശൂർ ഫാഷൻ ജ്വല്ലറി കുലശേഖരം, തമിഴ്നാട്.